നമസ്കാരം ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1202 കന്നിമാസം 1ാം തീയതി വ്യാഴാഴ്ച. ഞങ്ങളുടെ മലയാളം പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സവിനയം സ്വാഗതം ചെയ്യുന്നു. ഒരു സിനിമയിലെ ഗാനങ്ങൾ, അറിയിപ്പുകൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടിയിൽ.

0: ശ്രീ വിജയപുരത്ത് നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പുറപ്പെടുന്ന ബോട്ടുകളുടെ സമയവിവരം. MV സ്ട്രൈറ്റ് ഐലൻഡ് നാളെ രാവിലെ 6 മണിക്ക് സ്വരാജ് ദ്വീപ്, ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് പുറപ്പെട്ട് തിരികെ ഉച്ചയ്ക്ക് 12 മണിക്ക് രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. ഷഹീദ് ദ്വീപിലേക്ക് MV റാണിച്ചങ്ക നാളെ രാവിലെ 6:15 യാത്ര പോകും. 8:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് ഇതിൻ്റെ മടക്കയാത്ര. നാളെ രാവിലെ 6:15 MV ബംബുക സ്വരാജ് ദ്വീപിലേക്ക് പുറപ്പെടും. സ്വരാജ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് ഈ ബോട്ടിൻ്റെ മടക്കയാത്ര 8:45. MV ജോളി ബോയ് നാളെ രാവിലെ 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര തിരിക്കും. ഷഹീദ് ദ്വീപിൽ നിന്നും സ്വരാജ് ദ്വീപിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് എത്തിച്ചേരുന്ന ഈ ബോട്ട് അവിടെ നിന്നും ഉച്ച കഴിഞ്ഞ് 2:30 നേരിട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. സ്വരാജ് ദ്വീപിലേക്ക് MV രംഗത്ത് നാളെ രാവിലെ 11:30 യാത്ര പോകും. ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 3:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് യാത്ര തിരിക്കും. MV കമോട്ട ഷഹീദ് ദ്വീപിലേക്ക് നാളെ ഉച്ച കഴിഞ്ഞ് 2:30 പുറപ്പെടും. അവിടെ നിന്നും ശ്രീ വിജയപുരത്തേക്ക് ഈ ബോട്ടിൻ്റെ മടക്കയാത്ര നാളെ വൈകുന്നേരം 4:30. സ്വരാജ് ദ്വീപിലേക്ക് MV റാണിച്ചങ്ക നാളെ വൈകുന്നേരം 5 മണിക്ക് യാത്ര തിരിക്കും. 20-ാം തീയതി ശനിയാഴ്ച രാവിലെ 5:30 സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്ക് ഈ ബോട്ടിൻ്റെ മടക്കയാത്ര. യാത്രാ ബോട്ടുകളുടെ സമയവിവരമാണ് ശ്രോതാക്കൾ കേട്ടത്.
1: India's greatest treasures are not just its monuments, they are its people, culture and untold stories. The Ministry of Information and Broadcasting through Prasar Bharati proudly presents Gems of India, a national initiative inviting creators to showcase the unique identity of their districts. Whether it's culture, heritage, tourism, festivals, cuisine, handicrafts, local heroes or hidden destinations, your story matters. Create a 1-to-3-minute video, reel, documentary, podcast or vlog and upload it on the MyWaves platform. Entries will be judged on authenticity, creativity, storytelling, technical quality and community impact. Exciting prizes await. 50,000 rupees at the district level, 2 lakh rupees at the UT level and 5 lakh rupees at the national level. Celebrate your roots. Inspire the nation. Gems of India, because every district has a story worth telling.
2: Namaste, Goenkaz ki taraf se aap sabhi ko Durga Puja ki hardik shubhkamnaen. Is Durga Puja apne style ko dijiye ek naya festive touch. Goenkaz mein aa gaya hai Durga Puja ka new collection. Ladies ho ya gents, latest designs, beautiful colors aur stylish festive outfits. To der kis baat ki? इस दुर्गा पूजा शॉपिंग हो तो गोएनकाज से, गोएनकाज की तरफ से शुभ हो दुर्गा पूजा।

ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെയും രോഗികളുടെയും മാനവരാശിയുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനു വേണ്ടി എല്ലാ വർഷവും സെപ്റ്റംബർ 17 ലോക രോഗി സുരക്ഷാ ദിനമായി ആചരിക്കുന്നു. ലോകത്തെമ്പാടും

അടമുള്ള ആരോഗ്യ പരിപാലന രംഗത്തുള്ളവർക്ക് രോഗികളുടെ ക്ഷേമത്തെക്കുറിച്ചും ശരിയായ വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനെക്കുറിച്ചുമുള്ള അവബോധം നൽകുന്നതിനായാണ് ഇങ്ങനെ ഒരു ദിനം ലോകാരോഗ്യ സംഘടന ആഘോഷിക്കുന്നത്. 2026 ലോകരോഗി സുരക്ഷാ ദിനത്തിൽ നാം പങ്കുചേരുമ്പോൾ ലോകമെമ്പാടുമുള്ള മരണങ്ങളിൽ 74% കാരണമാകുന്ന സാംക്രമികേതര രോഗങ്ങൾ ബാധിച്ച കോടിക്കണക്കിന് രോഗികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിലാണ് പ്രധാന ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഒരു വ്യക്തി രോഗബാധിതനായി ആശുപത്രിയിലെത്തുമ്പോൾ രോഗശാന്തിക്കൊപ്പം അവർക്ക് പരിപൂർണമായ സുരക്ഷിതത്വവും ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ അശ്രദ്ധ കൊണ്ടോ തെറ്റായ രോഗനിർണയം മൂലമോ ഉണ്ടാകുന്ന ചെറിയ വീഴ്ചകൾ പോലും രോഗികളുടെ ജീവന് വലിയ ഭീഷണിയാകാറുണ്ട്. പ്രമേഹം, ഹൃദ്രോഗങ്ങൾ, ക്യാൻസർ, വിട്ടുമാറാത്ത ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയ സാംക്രമികേതര രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് ദീർഘകാല പരിചരണവും നിരവധി മരുന്നുകളും ആവശ്യമാണ്. ഇത്തരം ഘട്ടങ്ങളിൽ മരുന്നുകൾ മാറിപ്പോകുന്നത് തടയാനും കൃത്യമായ പരിചരണം ഉറപ്പാക്കാനും ആരോഗ്യ പ്രവർത്തകർ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. രോഗി സുരക്ഷ എന്നത് ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും മാത്രം ഉത്തരവാദിത്വമല്ല, അതിൽ രോഗികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും വലിയ പങ്കുണ്ട്. നമുക്ക് ലഭിക്കുന്ന ചികിത്സയെക്കുറിച്ചും കഴിക്കുന്ന മരുന്നുകളെക്കുറിച്ചും കൃത്യമായി ചോദിച്ചറിയാൻ രോഗികൾക്ക് അവകാശമുണ്ട്. ഭയമില്ലാതെ സംശയങ്ങൾ ചോദിക്കാനും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും രോഗികളെ പ്രാപ്തരാക്കുന്ന ഒരന്തരീക്ഷം നമ്മുടെ ആശുപത്രികളിൽ ഉണ്ടാകണം. ആരോഗ്യ സംരക്ഷണ പ്രക്രിയയിൽ രോഗികൾ, അവരുടെ കുടുംബങ്ങൾ, ആരോഗ്യ വിദഗ്ധർ, ഭരണാധികാരികൾ എന്നിവർ ഒരുമിച്ച് കൈകോർക്കേണ്ടതുണ്ട്. ചികിത്സാ പിഴവുകൾ പരമാവധി കുറയ്ക്കാനും സുരക്ഷിതമായ മെഡിക്കൽ സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിക്കാനും നമ്മൾ പ്രതിജ്ഞാബദ്ധരാകണം. 2026 ലോകരോഗി സുരക്ഷാ ദിനത്തിൻ്റെ പ്രമേയം പകരാത്ത രോഗങ്ങൾക്ക് സുരക്ഷിതമായ പരിചരണം എന്നതും ഇതിൻ്റെ മുദ്രാവാക്യം ജീവിതകാലം മുഴുവൻ സുരക്ഷിതമായ പരിചരണം എന്നതുമാണ്. ലോകാരോഗ്യ സംഘടന ആചരിക്കുന്ന 11 ഔദ്യോഗിക ആഗോള പൊതുജനാരോഗ്യ ക്യാമ്പയിനുകളിൽ ഒന്നാണ് ലോകരോഗി സുരക്ഷാ ദിനം. രോഗി സുരക്ഷയെക്കുറിച്ചുള്ള ആഗോള അവബോധം നമ്മുടെ സമൂഹത്തിലും വളർത്തിയെടുക്കാൻ ഈ ദിനാചരണം ഉപകരിക്കട്ടെ. സുരക്ഷിതവും ഗുണമേന്മയുള്ളതുമായ ആരോഗ്യം എല്ലാവരുടെയും അവകാശമാണ്. ആ ലക്ഷ്യത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.

നമസ്കാരം ശ്രോതാക്കളെ. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ മനോഹരമായ ദൃശ്യങ്ങൾ ക്യാമറയിലൂടെ പകർത്തുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ വിസ്മയങ്ങളും സൗന്ദര്യവും സവിശേഷതകളും ഉൾക്കൊണ്ട ഒരു കഥ നിങ്ങളിലൂടെ പുറം ലോകം അറിയാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ അറിയിപ്പ് നിങ്ങൾക്കുള്ളതാണ്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗും പ്രസാർ ഭാരതിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച് വഴിയാണ് അത് പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് അവസരമൊരുക്കിയിരിക്കുന്നത്.

ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ സംസ്കാരം, പൈതൃകം, വിനോദസഞ്ചാരം, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, നാട്ടുകഥകൾ, സവിശേഷമായ വ്യക്തിത്വം എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നിന്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളും കഥകളും നിങ്ങളുടെ ക്യാമറ കണ്ണിലൂടെ പകർത്തി ഒരു മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഉണ്ടാക്കി നിങ്ങളുടെ ദ്വീപിന്റെ കഥ ലോകത്തോട് പറയുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതെ, നിങ്ങളെ കാത്തിരിക്കുന്നത് ആകർഷകങ്ങളായ സമ്മാനങ്ങളാണ്. ജില്ലാ തലത്തിൽ 50,000 രൂപയും സംസ്ഥാന തലത്തിൽ 2,00,000 രൂപയും ദേശീയ തലത്തിൽ 5,00,000 രൂപയുമാണ് സമ്മാന തുകകൾ. അപ്പോൾ പിന്നെ എന്തിനാണ് കാത്തിരിക്കുന്നത്? ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്ന വേവ്സ് OTT പ്ലാറ്റ്ഫോമിലെ മൈ വേവ്സ് വിഭാഗം വഴി ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് OTT ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മൈ വേവ്സ് വിഭാഗത്തിൽ പ്രവേശിച്ച് പ്രോഗ്രാം സെക്ഷനിൽ

പോയി നിങ്ങളുടെ വീഡിയോ സമർപ്പിക്കാം. വീഡിയോ സമർപ്പിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ, അതായത് ഈ മാസം 30 വരെയാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ സൃഷ്ടാക്കളെ, ക്യാമറ എടുക്കൂ, നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കൂ, നിങ്ങളുടെ കഥ തിളങ്ങട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ജില്ല, നിങ്ങളുടെ കഥ, ഇന്ത്യയുടെ വേദി. ഇപ്പോൾ പങ്കെടുക്കൂ, ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാകട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ദ്വീപ്, നിങ്ങളുടെ കഥ, നമ്മുടെ അഭിമാനം.

സമുദ്രവിഭവങ്ങളുടെ സുസ്ഥിരമായ ഉപയോഗത്തിനായി ആഴക്കടൽ പര്യവേഷണം ചെയ്യുന്നതിനും ആഴക്കടൽ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ തുടങ്ങിയ പദ്ധതിയാണ് ഡീപ്പ് ഓഷൻ മിഷൻ. 2021 ജൂൺ മാസത്തിലാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അധ്യക്ഷനായ സാമ്പത്തിക കാര്യ ക്യാബിനറ്റ് കമ്മിറ്റി പദ്ധതിക്ക് അംഗീകാരം നൽകിയത്. കാലാവസ്ഥാ വ്യതിയാനം കാരണം സമുദ്രത്തിലെ ദീർഘകാല മാറ്റങ്ങളിൽ നിന്നുമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം, ബയോഡൈവേഴ്സിറ്റി, മിനറൽസ്, വിഭവങ്ങൾക്കായുള്ള സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുക, അന്തർവാഹിനികളും ജലത്തിന് കീഴിലുള്ള റോബോട്ടിക്സ് വികസിപ്പിക്കൽ, സമുദ്ര കാലാവസ്ഥ മാറ്റത്തിനുള്ള ഉപദേശ സേവനങ്ങൾ നൽകുക തുടങ്ങിയവയാണ് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ.

പ്രിയ ശ്രോതാക്കളെ, ഇനിയൊരു പ്രത്യേക അറിയിപ്പ്. ആകാശവാണി ശ്രീ വിജയപുര നിലയം ബ്രോഡ്കാസ്റ്റ് അസിസ്റ്റന്റ്മാരുടെ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം, കൂടാതെ ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ഭാഷകളിലുള്ള പരിജ്ഞാനവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. അപേക്ഷകരുടെ ഉയർന്ന പ്രായപരിധി 40 വയസ്സാണ്. അതായത് 2026 ഓഗസ്റ്റ് 31 അപേക്ഷകർക്ക് 40 വയസ്സിൽ കൂടാൻ പാടില്ല. അപേക്ഷകർ ശ്രീ വിജയപുരം മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ താമസിക്കുന്നവരായിരിക്കണം. അപേക്ഷാ ഫോം ശ്രീ വിജയപുരം നിലയത്തിലെ ഡ്യൂട്ടി റൂമിൽ നിന്നും ലഭിക്കുന്നതാണ്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 2026 ഒക്ടോബർ 5. ഇത് തികച്ചും താൽക്കാലിക അടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. താൽപ്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി ആകാശവാണി ശ്രീ വിജയപുരം നിലയവുമായി ബന്ധപ്പെടേണ്ടതാണ്. അറിയിപ്പ് സമാപിച്ചു. ഇന്ന് ഒരു സിനിമയിലെ ഗാനങ്ങൾ എന്ന പരിപാടിയിൽ ഹോം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. 2021 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൻ്റെ സംവിധാനവും രചനയും റോജിൻ തോമസ് നിർവഹിച്ചു. ആദ്യം ഇതിൽ മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം.

രാഹുൽ സുബ്രഹ്മണ്യനാണ് ഈ ചിത്രത്തിൻ്റെ സംഗീത സംവിധായകൻ. ഇനി ബിനീത് ശ്രീനിവാസും അരുൺ അലാട്ടും ചേർന്ന് പാടിയ ഗാനം.

എഴുപതാമത് ദേശീയ ചലച്ചിത്ര അവാർഡിൽ ഏറ്റവും മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള പുരസ്കാരം ഈ ചിത്രം സ്വന്തമാക്കി. ഇതിൽ ഒലിവർ ട്വിസ്റ്റായി അഭിനയിച്ച ഇന്ദ്രൻസിൻ്റെ പ്രകടനം അന്താരാഷ്ട്ര തലത്തിൽ വരെ ഏറെ പ്രശംസ പിടിച്ചുപറ്റി. അടുത്ത ഗാനം പാടിയവർ വിജയ് യേശുദാസ്, രമ്യ നമ്പീശൻ.

ഇതോടുകൂടി ഇന്നത്തെ മലയാളം പരിപാടി സമാപിച്ചു. വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30. പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. ആശംസകളോടെ രഞ്ജിനി ടി.